Thank you, Jesus. തുടർന്ന് ഞങ്ങൾ മധ്യത്തിലെ ഉലാവുവിരാക, തുടർന്ന് ഞങ്ങളോട് ഇടപെടുവിരാക.